0: ഫൈൽസ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എൽഎഫ്ടി
1: യൂറിക് ആസിഡ് ബാത്ത് ടൈഫോയിഡ് പരീക്ഷണം
0: ഗ്യാസ്ട്രിക് പരീക്ഷണം
1: മോട്ടുപൺകു പരീക്ഷണം
0: ഗർഭ പരീക്ഷണം നിസന്തൻ പരീക്ഷണം ഇവം പാഠ്യഘർക്കു ക്യാൻസർകു പരീക്ഷണം
1: രാഗത് ഭീയ ഇവം ദിശാപിസാ പരീക്ഷണം
0: പുനശ്ച യഹാ ഹരേക് ദിൻ അത്യാധുനിക പ്രവിധിക്കു മെഷിൻ ദ്വാരാ ധൂലഗിരിമൈ പഹിലു പടക് തൈറോയിഡ് തഥാ വിറ്റാമിൻ ഡി കു ചെക് ജാഞ്ച് മാത്ര ഏക് ഘണ്ടാമാ ഗരിഞ്ഛ
1: സമ്പർക സ്ഥാന
0: സിറ്റി ഡയഗ്നോസ്റ്റിക് സെന്റർ ബഡ്ഗാവ് കുസ്മാ പർവത് ബാഗ്ലുങ് മെഡിക്കൽ ഹാൾ രേക്കു നയാ ഭവന സംഗീ
1: സമ്പർക ഫോൺ നമ്പർ 0674202727 മൊബൈൽ നമ്പർ 9851189918
0: സിറ്റി ഡയഗ്നോസ്റ്റിക് സെന്റർ ബഡ്ഗാവ് കുസ്മാ പർവത്
2: समानता र महिला अधिकारको लागि बुलन्दित आवाज रेडियो दिदी बहिनी 95.2 मेगाहर्ज